0: അവിടെ കയറത്തില്ലേ?
1: CSX detector, milepost 591.5.
2: Alright, you got 3-step on the I-197, lead engine 73220.
3: Alright, thank you, sir.